ശരിക്ക് രക്ഷണം വേണം. പക്ഷെ ചൂക്ക് ബൗദ്ധയാണ് ചേലാ ബണാ രേ ചേലാ ബണാ ചുക്കേ സൻ ചേലേ സാറേ ധനവാന സൻ ധനവാന കോഈ സൗ ദേശ ഇക്ക അദ കോൽ അക്കൽ ആ ബാക്കി അക്കൽ നാലേ ലാ കേ രക്ക ബാക്കിയാ അക്കൽ ത ബസ് ധന നീ ആ കുഛ നീ ഇസ് തോ ഇലാവാ ഉ അക്കൽ നീ ആ മായാധാരി അത അന്നാ ബോലാ ഇത് അന്ധേ ആദേ നെ നാ സച വേഖ സകദേ നെ ना सच सुन सकते ने. मैं ए लफज भी कह मैं ख थानू गुरबाणी की सच्चाई ना सुनाई दे रही है ना दिखाई दे रही है. तो मैं ख गुरबाणी की रोशनी च कहा जा सकता है अंधे. अज इस घटना नू अंदाजन 25-26 साल हो गए ने शायद इस तो भी ज्यादा.